ും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1221 ഇടവമാസം 7ാം തീയതി വ്യാഴാഴ്ച. ഒരു സിനിമയിലെ ഗാനങ്ങൾ, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാവിവരം. എം വി റാണിചങ്ക നാളെ രാവിലെ 6 മണിക്ക് സ്വരാദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 എം വി ജോളിബോയ് സ്വരാദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര രാവിലെ 8:30. വീണ്ടും ഈ യാത്രാ ബോട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര 23-ാം തീയതി ശനിയാഴ്ച രാവിലെ 5:30. എം വി സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സ്വരാദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 11:30 സ്വരാദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara. With its massive 61 kilowatt-hour battery and a range of 543 kilometer, the horizon is finally yours. Own it for rupees 10.99 lakh with a battery EMI of just rupees 3.99 per kilometer. Backed by India's largest charging network, India Goes Electric.
2: उपभोक्ताओं तक पहुंचने का सुलभ और सस्ता माध्यम है आकाशवाणी.
3: आकाशवाणी के विभिन्न केंद्रों से कीजिए अपने उत्पादों और सेवाओं का प्रचार विज्ञापनों के माध्यम से.
2: लोकल और राष्ट्रीय स्तर पर कीजिए अपने बिजनेस का विस्तार, क्योंकि आकाशवाणी में विज्ञापन बुकिंग हुई बहुत ही आसान.
3: अब घर, दफ्तर या दुकान पर बैठे बैठे आप कर सकते हैं विज्ञापनों की बुकिंग.
2: डायल कीजिए 8700014242.
3: नंबर एक बार फिर नोट करें 8700014242.

ഭീകരവിരുദ്ധ ദിനമായും ആചരിക്കുന്നു. രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു. രാജ്യത്തിൻ്റെ സാങ്കേതിക മുന്നേറ്റത്തിനും യുവജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം രാജ്യത്തിന് വലിയൊരു നഷ്ടമായിരുന്നു. ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ചരമദിനം മാത്രമല്ല, അക്രമത്തിനും ഭീകരതയ്ക്കുമെതിരെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കേണ്ട ദിവസമാണ് എന്നതാണ്. സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ അനുസ്മരണ ദിനത്തിൻ്റെ സന്ദേശം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനമാണ്. 1991 മെയ് 21 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഈ ദിനം ഇന്ത്യയിൽ ദേശീയ

പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വാർദ്ധക്യ സംരക്ഷണം നൽകുന്ന പെൻഷൻ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന. 2019 February 15 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വന്നു. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള തൊഴിലാളികൾക്ക് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് കഴിഞ്ഞാൽ ഓരോ മാസവും ഗുണഭോക്താക്കൾക്ക് 3000 രൂപ പെൻഷൻ തുക നൽകും. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്.

ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം, പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്ന് പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു സിനിമയിലെ ഗാനങ്ങൾ എന്ന പരിപാടിയിൽ ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഫാസിൽ നിർമ്മിച്ച് പ്രിയദർശന്റെ സംവിധാനത്തിൽ 1997 പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ചന്ദ്രലേഖ. ഈ ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം.

0: മോഹൻലാൽ, സുകന്യ, പൂജപത്ര, സുകുമാരി, നെടുമുടി വേണു, ഇന്നസെന്റ്, ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ പ്രത്യേകത ഗിരീഷ് പുത്തഞ്ചേരിയുടെ മനോഹരമായ ഗാനരചനയും ബേണി ഇഗ്നേഷ്യസിൻ്റെ വൈവിധ്യമാർന്ന സംഗീതവും ചേർന്നതാണ്. അടുത്ത ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്.
1: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

പ്രണയത്തിൻ്റെ നന്മയും മാധുര്യവും മനോഹരമായി അവതരിപ്പിക്കുന്ന ഇന്നലെ മയങ്ങുന്ന എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നും ആസ്വാദകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഈ ഗാനം പാടിയിരിക്കുന്നത് സുജാത.

ഹാസ്യവും പ്രണയവും കുടുംബ വികാരങ്ങളും ചേർന്ന അവതരണമാണ് ഈ സിനിമയെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമാക്കി മാറ്റിയത്. അടുത്ത ഗാനം MG ശ്രീകുമാറും ശുഭയും സംഘവും ചേർന്ന് പാടിയത്.

ഒരു സിനിമയിലെ ഗാനങ്ങൾ എന്ന പരിപാടിയിൽ ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകളോടെ ധന്യ.